ബ്രഹ്മജ്ഞാനി സകലകീരിന ആത്മരാഹം ബ്രഹ്മജ്ഞാനി ചീന ബ്രഹ്മജ്ഞാനി കേശവപ്രമയാം ബ്രഹ്മജ്ഞാനി തേകാശപുരാനപഹം ബ്രഹ്മജ്ഞാനി സദാസ്വന്ദർശി ബ്രഹ്മജ്ഞാനി കേദ്രേശമൃതബർശി ബ്രഹ്മജ്ഞാനി ബന്ധനത്തെ മുക്ത ബ്രഹ്മജ്ഞാനി കെ നിർമ്മലജുക്ത ബ്രഹ്മജ്ഞാനി കാപോജന ജ്ഞാനനാന ബ്രഹ്മജ്ഞാനി കാ ബ്രഹ്മധ്യാന ബ്രഹ്മജ്ഞാനി ഏകോപരാഹ ബ്രഹ്മജ്ഞാനി കനഹി ബിനാഹ ബ്രഹ്മജ്ഞാനി കഗ്രീബി സമാഹ ബ്രഹ്മജ്ഞാനി പാർവകാരുമാഹ ബ്രഹ്മജ്ഞാനി കൈനാഹി തന്ത ബ്രഹ്മജ്ഞാനി ലേതാഹത ബന്ധ ബ്രഹ്മജ്ഞാനി കഹുഫല ബ്രഹ്മജ്ഞാനി സുഫല ഫല ബ്രഹ്മജ്ഞാനി സംഗ സകല ഉദാര നാനക് ബ്രഹ്മജ്ഞാനി ജയ പയ സകല സംസാര ബ്രഹ്മജ്ഞാനി കൈ കൈ രംഗ ബ്രഹ്മജ്ഞാനി കൈ ഭസേ ബ്രഹ്മസംഗ

ബേനു പജനം ഭിഖ്യാ സകലീശാര് ഹർ ഹർ നാമക മാമന നാനക് ഹേ തനു സാരു അഷ്ടപദീ.